yekwe mukwano gwangasinga wemba nawe mpangula mukama wemba nawe mba n'amaanyi sebo wemba nawe nsobola byonna byesisobola teruba tubeera